0: പയ്യ
1: സഫൽ ദർശന പേഖത് പുനീത്
0: പരസത ചരണ കാത്ത നിർമ്മല രീത്
1: പേടത സംഗ രാം ഗുണരവേ
0: പാർ ബ്രഹ്മ കീ ദർഗഹ കവേ
1: സോനകാര ബചന കാരണ ആഗാനേ
0: മന സന്തോഖ ആത്മ പതിയാനേ
1: പൂരാ ഗുര അക്ഷയോ ജാക മന്ത്ര
0: അമൃത ദൃഷ്ട പേഖ ഹോയ സന്ത
1: ഗുണ ബേ അന്ത കീമത നഹീ പായേ
0: നാനക ജിസ് പാവേ തിസ് ലയ മിലായേ
1: ജേവാ ഏക ഉസ്തത അനേക
0: സാത് പുരുഖ പൂരണ ബബേക
1: കാഹൂ ബോൽ ന പഹുചത് പ്രാണീ
0: അഗമ അഗോചര പ്രഭ നിർബാനീ
1: നിരാഹാര നിർഭയ സുഖദായി
0: ബാക്കി കീമത കിനേ ന പായീ
1: അനക ഭക്ത ബന്ധൻ നിത് കര
0: ചരണ കമല ഹൃദയ സിമര
1: സദ് ബലിഹാരി സത്ഗുരു ആപനേ
0: നാനക ജിസ് പ്രസാദ ഐസാ പ്രഭ ജപനേ
1: ഇഹോ ഹര രസ